0: Rebel Lobster Trick on Z Digital with me, Tristan. Due Diligence will take me back a few tracks to Payo with Letter for June. Angel's Breath gave us Dough, really fucking with the ambient piano on that one. There's 5 tracks on that release. I'll definitely play something else in the coming weeks. Bigger Boot with Dandelion down the line, and Lua with Impossible, as we're just starting out on Andrew Kettle, Territory 6B Wandering, recorded back in 2001. This is the only old track on this 2-hour episode of The Lobster Trick. I will warn you in advance that after this track, we're going to get noisy. Scariest Girl in the World, I'll give you Fuck You. That's the 6-minute and 26-second version. We're going to finish strongly with United Axis of Filth, Adult Crime, Adult Time, A. Thanks for listening to The Lobster Trick and supporting community radio. If you've got some money in the bank, you're wondering how you should spend it, can't encourage you enough to throw it behind this radio station and community radio generally. zzz.org.au/support is the best way to do that. Subscriptions available for every situation and income. Even a tax deductible donation will help. Talk to you next time.
1: आत्मा कैसे शरीर को छोड़ती है यह बृहदारण्य उपनिषद में बताया गया है। मनुष्य जब मृत्यु के करीब होता है, सबसे पहले वह अबोध अवस्था में चला जाता है। जीव शक्तियाँ हृदय में आकर मिलते हैं। आत्मा इस मिलाप से एक दिव्य प्रकाश होता है। इस दिव्य प्रकाश का पीछा करते हुए जीवन उसकी योग्यता के अनुसार 9 द्वारों में से किसी एक द्वार से बाहर आता है। इस प्रकार के जीवन के बाहर आने में बड़ा आश्चर्यजनक शांत
2: என்று சாஸ்திரங்கள் சொல்கின்றன. இவ்வாறு பிரிந்து சொல்லக்கூடிய உயிர் எவ்வித சலனமும் இல்லாமல் எவ்வித சப்தமும் இல்லாமல் ஆழ்ந்து போகின்றது.
3: ഹൃദയത്തിലെ നാഡീഞരമ്പുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവ്യ പ്രകാശത്തെ പിന്തുടർന്നുകൊണ്ട് ജീവൻ നവദ്വാരങ്ങളിലൊന്നിലൂടെ പുറത്തുപോകുന്നു. ഈ ജീവബഹിർഗമനം കർമ്മയോഗാനുസാരം ഇത് വളരെ ശാന്തിയും സുന്ദരവും.
4: A human guinea pig succeeded to go to the ultimate continent and to come back from it. Death, the ultimate colony.
3: മരണത്തിലേക്ക് വീഴുന്ന മനുഷ്യ ശരീരം ഒരു മയക്കത്തിലേക്ക് വീഴുന്നു. ഹൃദയത്തിലെ നാഡീഞരമ്പുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവ്യ പ്രകാശത്തെ പിന്തുടർന്നുകൊണ്ട് ജീവൻ നവദ്വാരങ്ങളിൽ ഒന്നിലൂടെ പുറത്തുപോകുന്നു. ഈ ജീവബഹിർഗമനം കർമ്മയോഗാനുസാരമാണ്. ഇത് വളരെ ശാന്തിയും സുന്ദരവും ആനന്ദവും സാധാരണ
1: മനുഷ്യ ജബ് മൃത്യു കെ കരീബ് ഹോതാ ഹൈ സബ്സെ പെഹ്ലെ വ അബോധ അവസ്ഥ മേ ചലാ ജാതാ ഹൈ ജീവ ശക്തിയാ ഹൃദയ മേ ആകർ മിൽതേ ഹൈ ഇസ് മിലാപ് സേ ഏക് ദിവ്യ പ്രകാശ് ഹോതാ ഹൈ ഇസ് ദിവ്യ പ്രകാശ് കാ പീച്ഛാ കർതേ ഹുവേ ജീവൻ ഉസ്കി യോഗ്യതാ കെ അനുസാർ 9 ദ്വാരോ മേ സേ കിസി ഏക് ദ്വാർ സേ ബാഹർ ആതാ ഹൈ ഇസ് പ്രകാർ കെ ജീവൻ കെ ബാഹർ
2: ഒരു ചിന്ന ഒളിമയമാകി നമ്മുടെ ഉടലിലുള്ള 9 ദ്വാരങ്ങളിൽ വഴി ഏതേനും ഉണ്ടൽ ഇന്ന് ഒളി പിരിഞ്ഞു സെൽകിൻ്റെ എന്ത് ശാസ്ത്രങ്ങൾ സൊൽകിൻ്റെ. இவ்வாறு பிரிந்து சொல்லக்கூடிய எவ்வித சலனமும் இல்லாமல் எவ்வித சப்தமும் இல்லாமல் ஆழ்ந்து போகின்றது. அதாவது உடலில் இருந்த உயிர் பிரிந்து செல்கின்றது.
4: Illness would be, all things considered, only an imbalance between our physical body and our vital body. It can happen, therefore, that the vital body and the physical body dissociate. Under drugs, for example, or when one faints, one feels an orgasm, one undergoes a very strong psychological trauma, or a coma. The mental body provides us our thoughts, our ideas, our consciousness. The mental body somatizes and unbalances, from time to time, the energies of the vital body. That would explain that we reach the beyond when we seem asleep. Recommendations for pursuing. Do not fear crossing the first wall of death like the sound barrier. To understand our past and to be able to assume each of our acts. To accept our fantasies without wallowing in them. To free ourselves from fear of wasting time or from will of winning some. To accept permanence. Not to let ourselves be overwhelmed by the knowledge. To let ourselves fill up with knowledge without wanting to devour it like many greeds for the mind. To accept our own ugliness. To return to the essence of our existence.
3: കർമ്മയോഗാനുസാരം.
4: There are many formalities to undertake in the case of death, including a legal physician will write a death certificate that will be submitted to the Registry of Births, Deaths and Marriages. Permit for burial application approval is only a minimum of 24 hours waiting period for funeral ceremony. Price of the burial plot, variable according to the length, the fame of the cemetery, and the value of the land. The square meter costs, of course, more in the cities than in the country. $800 for a plain coffin made of white wood. You don't count extra and like ever grow far with the first interior place plans. The sick $450 for the funeral service. Death resembled more according to the number of undertakers placed at one's disposal. $800 for renting the hearse. $1,200 for funeral articles, flowers, and various decorations. $200 for the marble worker. $250 per year for cleaning and maintenance of the grave. $50 for announcement cards, plus postage and GST. $400 municipal tax.
2: Our ancestors thought the death
4: $50
2: was a passage
4: service between the state of all
2: extra to be foreseen
4: and
2: according
4: the state
2: to the
4: law. There are many formalities to undertake in the mass,
3: etc.
4: A total of
2: $400. இந்த செயல்பாடுகள் அனைத்தும் ஆத்மாவின் உயிர் விரியும் போது ஒரு சின்ன ஒளிமயமாக நம்முடைய உடலில் உள்ள 9 தூரங்களில் வழி ஏதேனும் ஒன்றில் இந்த ஒளி பிரிந்து செல்கின்றது என்று சாஸ்திரங்கள் சொல்கின்றன. இவ்வாறு பிரிந்து சொல்லக்கூடிய உயிர் எவ்வித சலனமும் இல்லாமல் எவ்வித சப்தமும் இல்லாமல் ஆழ்ந்து போகின்றது.
4: Respecting that, the Laplanders and Mongols tried their best to reassemble their ox in upright positions, bears that they have killed. I'm going to go to the hospital. It is a limit that one cannot pass without. Now that we have the beginning of the map, we also have an objective. One of the explorers wrote involved the Nilgiri Sun at first territory. Terra, King Kovanita, Unnehari, we considered the place right respect. That's how we started the exploration.
3: മരണത്തിലേക്ക് വീഴുന്ന മനുഷ്യ ശരീരം ഒരു മയക്കത്തിലേക്ക് വീഴുകയും ഹൃദയത്തിലെ നാഡീഞരമ്പുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവ്യപ്രകാശത്തെ പിന്തുടർന്നുകൊണ്ട് ജീവൻ നവദ്വാരങ്ങളിൽ ഒന്നിലൂടെ പുറത്തു പോകും. ഈ ജീവബഹിർഗമനം കർമ്മയോഗാനുസാരമാണ്. ഇത് വളരെ ശാന്തിയും സുന്ദരവും ആനന്ദവും സാധാരണ ജനങ്ങൾക്ക്
2: മയക്കത്തിൽ ആഴ്ന്നുകൊണ്ടിരിക്കും ആത്മാവിൻ ഉടലിലുള്ള നാഡീഞരമ്പുകൾ അണയ്ക്കും. ഇതയത്തിൻ മൂലമാക സെയിൽ പടിയുണ്ടെന്നും ഇന്ന് സെയിൽ പാടുകൾ അണയ്ക്കും. ആത്മാവിരിയുമ്പോൾ നമ്മുടെ ഉടലിലുള്ള ഒമ്പത് ദോരങ്ങളിൽ വഴി ഏതേനും ഉണ്ടെന്ന് ശാസ്ത്രങ്ങൾ ഇവ്വാറു പിരിഞ്ഞു ചൊല്ലക്കൂടിയ എവ്വിധ ചലനവും എവ്വിധ സത്വവും ഇല്ലാമെന്ന് ആഴ്ന്ന ഉള്ളിലും പേരും അതാകും ഉടലിൽ
3: മരണത്തിലേക്ക് വീഴുന്ന മനുഷ്യ ശരീരം ഒരു മയക്കത്തിലേക്ക് വീഴുന്നു. ഹൃദയത്തിലെ നാഡീഞരമ്പുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവ്യപ്രകാശത്തെ പിന്തുടർന്നുകൊണ്ട് ജീവൻ നവദ്വാരങ്ങളിൽ ഒന്നിലൂടെ പുറത്തുപോകും. ഈ ജീവബഹിർഗമനം കർമ്മയോഗാനുസാരമാണ്. ഇത് വളരെ ശാന്തിയും സുന്ദരവും ആനന്ദവും സാധാരണ ജനങ്ങൾക്ക് നൽകും.
4: For the Greeks, the island of dreams is now also paradise, traversed by a river that flows
2: only in the heart. ആത്മാവിൻ ഉടലിലുള്ള നാഡീനരമ്പുകൾ അണയ്ക്കും. ഹൃദയത്തിൻ മൂലമാക സെയിൽപ്പടുകിന്റെ സെയിൽപ്പാടുകൾ അണയ്ക്കും. ആത്മാവിൻ ഉയിർ തിരിയും ഒളിമയമാകും. നമ്മുടെ ഉടലിലുള്ള ഒൻപത് ദോരങ്ങളിൽ വഴി ഏതേനും ഉണ്ടെങ്കിൽ ഒളിപ്പിരിഞ്ഞ് സെൽകിൻ്റെ ഇവ്വാറു പിരിഞ്ഞു ചൊല്ലക്കൂടിയ ഉയർ എവ്വിധ ചലനവും ഇല്ലാമൽ എവ്വിധ സത്വവും ഇല്ലാമൽ ആഴ്ന്നു പോകുന്നത്. അതാവത് ഉടലിൽ ഇരുന്ന ഉയർ പിരിഞ്ഞു സെൽകിൻ്റെ
4: makes us used to death through sleep. Life warns us that another life exists through dream. Men know that immortality has escaped them forever.